0: നൊപ്പമാവ് സലക്കിൽ നിവനട്ട് കറുണുവാൻമേ പമാവ് നൊസലക്കിൽ മരണയട്ട് കറുണുവാൻമേ എഹയിൻ പിങ്വത്ത് നൊപ്പമാ ഊവോ നുമെറി പമാ ഊവോ മലവും വെനിയ ധമ്മപദയ
1: അപ്രമാദവർഗ്ഗ സുധിലഗ്ലാംഗ് ദിയ സമഗായി ഒബ് രണ്ടേ സിറ്റിന്നേ.